0: ഫർഹാദ്ക്ക് അടു ദിവഹി എഫ് എം
1: ദിവഹി എഫ് എം
0: ദിവഹി നായകു
2: മോദി ഹെക്കെ മെഗാഹെർട്സ് ദിവഹി എഫ് എം.

ഓഡിയോ വാഹക. അസ്സലാമു അലൈക്കും. ഓഡിയോ വാഹക മി പ്രോഗ്രാം ദുരാഗാതും അഡോസുമുങ്ങെന്നവ ഹുരിയാ ഫരാത്തക പ്രോഗ്രാംഗെ ഫരാത്തും മർഹബ. പ്രോഗ്രാം ആയിക്കീഗ മി ഹഫ്താ കുരിയ ദാണി അൾഗുൺ ഷാഹുദാ മഹ്മൂദ്. ഓഡിയോ വാഹക കമിഹാർ അറുമെ മി ഗനസ്സെനി ബിമ്മാ ഇബ്രാഹിം വഹീദ്ഗെ ഇഷ്ക് മി വാഹക. മി ഹഫ്താഗ മി ഗനസ്സെനി മി വാഹകഗെ അഷാരവണ ബ ವಾಹಕೆ ಹುಂತೆರಿನ ಹುಷಾಳಾದೇನಿ ಫಾತ್ಮತ್ ಸಮಾ.